ഇജ ആകാശവാണി ഇറ്റാനഗർ അനി ഒക്ടോബർ ലെനി ആ ചെത്തറിക് ബൃഹസ്പതിവാർ ഇപ്പോൾ ഹസോ ആസം ബാജി പൂഞ്ഞി മിനറ്റ് മൂക്ക് പിശമനക്കം വാഞ്ചോ സായ്ക പാം കപ്പയി പോവാ കഹോ പായ ഫാലെ വാം കാപ് വാങ്സുവെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി എ മഞ്ഞി ന്യൂഡൽഹി യശോ ഭൂമി ഹോനോയ് മ അങ്ങോട്ട് അസോ ക്യഹോ തമ്പനങ് പ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് തുസോ ഹോക്ക ഡാബ്ലെ ബോമ ഞി അല്ലി ഹൻപക് മ അങ്ങോട്ട് അസോ അങ്ക്യ ഹജ തുസോ മ ഇന്ത്യ എ കഹോങ്ങോട്ടൈ ഹോലിംഗ് ഹോലം ജിങ്ങജൌ ടെലികമ്യൂണിക്കേഷൻ ഡിജിറ്റൽ കണക്ടിവിറ്റി ഹിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ നിങ്ക മൊത്തോ സജ്ജു മ തോലല ലേഹു അൻക്യ ഹോച്ച അഹോ അങ്ങായ ബക്ല തൈലെ ആജ കസംപോ മ ഹജ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഐ എം സി തുസോ ഹോമൻ അം സെൽ വിതൗട്ട് സ്കേൽ വിതൗട്ട് ബൗണ്ടറീസ് തൈലെ പ്രൈം മിനിസ്റ്റർ മോദി എ ഹമ വൻ കെസം വൻകാസെ മ ഇന്ത്യ മാതപ്പോ എ ഫൈവ് ജി മൊബൈൽ കാഹോ മൈ ഹോലം ഓപ്പറേറ്റ് ഹോൺക്യ ലാക് അഗ ഹജ പുനിപൻ ഹോനൈ ജൗ ബേസ് സ്റ്റേഷൻ തൈ നങ് അന്നാല വൻ സെലെ അനി ഹോഥം പൂലിബൻ അലി അങ്പ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ നി ചാങ്ലെ ബോമ ഹയ നി ഹോമൻ അങ് അജ കസം പോ മ ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഫെലിബിൾ ഇംപാർവിയസ് ആൻഡ് പ്രിസൈസ് ലെ തമ്ല തൈലെ ഹജ ബാമ ചീഫ്